കടകട സാജ സമായം ഗുണ ഗാവേ രവിദാസ് ഭഗത ദേവത ലോചന നാമാ ഭഗത കബീർ സദാ ഗാവേ സമലോചന ഭഗത ബേൻ ഗുണവ സഹജാത രംഗമാന ജോഗ ധ്യാൻ ഗുർ ജ്ഞാന ബിണ പ്രവര ജാന സുഖദേവ പ്രീക്ഷിത ഗുണവ ਗੌਤਮ ਰਿਖਸ ਜਗਾਇਓ ਕਬ ਕਾ ਸਜਸ ਨਾਨਕ ਗੁਰ ਨਿਤ ਨਵ ਤਨ ਡਗ ਛਾਇਓ।